പാത്രജായ അഷ്ടപതി ദസ് വസൂലെ പാഛേ പാവേ ഏക് വസ്തുക്കാൻ ബിഖോട്ട് ഗവാവേ ഏക് ബിനാ ദേ ദസ് ബി ഹെർലെ തോ മുടാ കഹോ കഹാ കരേ ജിസ് ഠാക്കുര സ്യോ നാഹീ ചാരാ താകോ കി ജയ സദ നമസ്കാര ജാകേ മൻ ലാഗാ പര മീഠാ സർവ സുഖ താഹു മൻ ഉഠാ ജി ജന അപനാ ഹുക്കം മനായാ സർവ ഥോക നാനക് തിന പായാ അഗന്ധ ശാപനീ ദേ രാസ ഖാത് ബി ദ്വർത്തെ അനദു ഉലാസ അപനി അമാന കജ ബഹുര ശാല ജ്ഞാനി മനരോസ് കരേ അപനി പ്രതീതാ ബി ഖോവഹ ബഹുര സ്കാ വിശ്വാസ ന ഹോവഹ ജിസ്കീ വസ്ത ആഗ്ഞ രാഖേ പ്രഭു കീ ആഗ്ഞാ മാനേ മാതേ ഉസ്തേ ചൗഗുന കരേ നിഹാല നാനക് സാഹിബ് സദാ ദയാല അനക് ഭാന്ത മായാ കേ ഹേത സർവര ഹോവത് ജാന അനേത ബിർകീ ഷായാ സുരംഗ ലാഭയോ ബിൻസേ മൻ പശുതാവേ ജോ ദിശ സോ ചാലണ ഹാര ലപട രോ തേ അന്ധ അന്ധാര ബട്ടാവു സ്യോ ജോ ലാഭേ നേ താ ഗുവാഥ നായാവേ കേ മന ഹർക്കേ നാം കി പ്രീ സുഖദായി കര കൃപ നാനകാവലായി മിഥ്യാതം തനുകുടം സുബായ മിഥ്യാ ഹോമേ മമതാ മായ മിഥ്യാ രാജോപന തനമാല മിഥ്യാ കാമ ക്രോധ വികരാല മിഥ്യാ രഥ അസ്തി ആസു വസ്ത്ര മിഥ്യാ രംഗ സംഗ മായാപേക്ഷസ്ത മിഥ്യാ ത്രോമോ അഭിമാൻ മിഥ്യാ ആപ സുപ്രകർത്തു കുമാൻ അസ്ഥിര ഭക്ത സാധുക്കീ ശരണ നാനക് ജപ ജപ ജീവ ഹർക്കേ ചരണ മിഥ്യാ സർവനംബര നിന്ദാ സുനേ മിഥ്യാ സ്പര ദർപ കോ ഹരേ മിഥ്യാ നേത്രപേക്ഷത പാരസര രൂപാദ മിഥ്യാ രസന ഭോജന സ്വാദ മിഥ്യാ ചരണ പർ വികാര ഗോതാവേ മിഥ്യാ മനംബര ലോഭ ലുഭാമേ മിഥ്യാ തന്നെ പാർവകാര മിഥ്യാ ബാസ് ലേദ് ബേകാര ബിൻ ബുജ്ജേ മിഥ്യാ സഭയ സഫൽ ദേ നാനക് ഹര ഹര നാമ ലയ ബിർത്തി സാഗത കീ ആർജാ സാജ ബന കേ ഹുവ സുച്ചാ ബിർഥാ നാം ബിനാ തന അന്ധ മുഖാവതാ കേ ദുർഗന്ധ ബേന സിമരന ദിൻ രയന ബിർഥാ ബിഹായ മേഘ ബിനാ ജോ ഖേത്തി ജായ ഗോവിന്ദ ഭജന മിന ബിർഥേ സബ കാമ ജ്യോ കിർപന കെ ഡരാർ ധാമ തന് തൻ തേജന ജേഗഡ ബസ്യോ ഹര നാഹു നാനക് താക്കേ ബൽ ബല ജാവ അരഹ തവര കശബ്ര കമാവത് മന്നി പ്രീത മുഖോ ഗണ്ഡ ലാവത് ജാനൻ ഹാര പ്രഭു പ്രബീന ബാഹർ ഭേഖന കാഹൂ ഭീന അവരവദേശേ ആപന കരായ ആവത് ജാവത് ജന്മായ മര ജസ്കന്ധ്ര ബസേ നൃങ്കാര ജസ്കീ സീ കതരായ സംസാര ജോ തും ഭാനേ തിൻ പ്രഭ ജാത നാന കുഞ്ചൻ ചരണ പുരാത്ത കരോ ബേന്തി പാര ബ്രഹ്മ സബ ജന അപന കിയ ആപേ മന ആപേ ആപ ആപ കർത്ത നബേരാ കിസേ ദൂർ ജനാവത് കിസേ ബുജാവത് നേരാ ഉപാവ സ്യാനം സകൽ തേ രഹത് സബക ജാനേ ആത്മ കീ രഹത് ജിസ് ഭാവ ലൈ ലടായ ധാന്തരയാ സമായേ

അടവ്യാപരഹയ ഭഗവന്ത് തരുണമായ ആകാശമയാൽ സർവലോക് പൂർണ്ണപ്രത ബാലബന്ധൻ പർവതഹ പാർബ്രഹ്മജാസിയാഗാതസാകരം പൗണപാണി സന്ദർമാഹേ ചാർഗുണത ദശേ സമാഹേ തസ്തേന്നൈകോഠാം കൃപ്രസാദനാന സുഖഭാവ് വേദപുരാൻ സീമരത്മ ദേഹ സസ്യർ സൂര രാഖ്യതർമ ഏക ബാണി പ്രഭുകി സബ്ഗോ ബോലായ ആബ് അഡോല കബഹൂഡോലായ സർവകലാകർ ഖേലായ ഖേല മോല പയ്യായ ഗുണേ അമോൽ സർവജ്യോതിമ ജാക്കി ജ്യോത ആര്യോ സ്വാമിയോദ്ബോധ ഗുരുപ്രസാദ് പ്രമുഖാനാസ നാനക് തന്മയ വിശാസ സന്ദന കേഖന സ ബ്രാഹ്മ സന്ദന കൃദായ സബ് തർമ്മ സന്ദന സ്വനേ സ്വഭചന സർവ്യാപി രാം സംഗ്രചന ജിൻജാതീയ രഹത സദ്ഭജന സാധു സബ് ഗഹത ജോ ജോ എ സോയി സുഖമാന കർണ ഗ്രാമന ഹാര പ്രഭജന അന്തർബസേ ബാർബിയോഹി നാനക് ദർശൻ ദേഖ സമോഹി ആപ് സദ് കിയാ സബ് സാത്തേ തേ സ പ്രഭത്തെ സകലുത്പാത്ത്.